ദുഷ്ടാ ഇതുവോ മുമ്മാട്ടിക്ക് നാ നിശ്ചയമ വിനുമു ഈ സൈന്ധവ ഹതകുടെ നാ പുത്രമരണം നാക്കു മൂലകാമുളം മൂലകണ്ഠവു കാവുന കാവു മടന്തു ധർമ്മതുനി കാലപയിൻ വടക്കുന്ന വേദ്മിമൈ നീവു ഭരിയുന്തു നഞ്ച ഭയമിയകയുന്ന ഗുരുണ്ടുകാടു ഗൗരീ വരുടമൈ നിലുവരുചുനുഗാക అని వెన్ను చూపుచున్ మోవకయున్న సైంధవుని ఓగడదు రవి కృంగునంతా కొను.